ഞാത്തെ ഏക് തോ വെൽച്ച ഓ ഞങ്ങം ബച്ചു ഹൂനാൻ യവല ദുർഗം മമ്മേനി ചിങ്ഗുസ് അരക്വ ഉന ഹുയിസത് ബോൽബാസ് ഉ യാങ് യോങ് വൈ ഹുയിൽ വേന ഹോയ് പോയിൻ ചിൻ ചെയ്ജന പോക് തോ ഇജ്നെ ഹതം ബോലു ямар муутай үчкин жарлагаас бат журчи шатгай толдан тэрүүийн чага аргыжан мэни нэх хоноод маргаа ширтгур босовгнорн чёс ухаги билдгэжи арал туу сэ хэн